0: ചേ, ഈ രമേശക്കിൻ്റെ അടുത്ത് കാവ്യണ്ടത് മംഗലെന്നോ കൈഞ്ചത്ത്. ആ ചേങ്കി നിന്നത് ഊരുകൂടെ എന്തോ ഓപ്പൺ ബാർ കൂടെ വെക്കത്തെ. ചേ ചേ, നാക്ക് പിറാന്ത് പിടിച്ച് വച്ച്. ഇതൊരു മംഗലവാ.
1: നിങ്ങോ മാ മുണ്ടിട്ടീരി എക്കാ നോട്ടട് കള്ളു കള്ളു കള്ളു കള്ളി നിങ്ങക്ക് പൊറുക്ക പിയോക്കിഞ്ചക്ക മാത്രം അത് മംഗല. കുടിച്ചി കുടിച്ചി കുടിച്ചി നിങ്ങളുടെ നെരുവെല്ലാം ചത്തേ പോയിത്ത്. നല്ലതാ ചപ്പ മംഗളത്തെ മനയിൽ കള്ളു കൂട്ടത്തതു.
0: ഏ നീ അമ്മ മുണ്ടത്തിപ്പിയാ, പോയി പോയി പൊന്നൊന്ന് നീട കൂടെ എന്നല്ലപ്പ. നാക്ക് ബുദ്ധിയില്ല.
2: ചേച്ചി നട മോർക്ക് നീർ തളിക്കത്ത രമേശ, നട ബട്ടല പുണ്ടായി പോപ്പ. ഈ അഭിഫലസര നീരല്ല നട മേലുണ്ട് നോട്ട്.
3: കാവ്യ സോറി രേ അച്ഛങ്കി, നിന്നെ നാനും ഗോളു കെട്ടത്തിഞ്ഞ് ദാ ഗോളു കെട്ടവണ്. കാവ്യ ഈ അഭിഫാസില് നീർ കൊണ്ട് തുമ്പാളം ഉണ്ട്, പനങ്ക കൊടിക്ക് പോയിരുന്ന.
2: സരി ബോഡ് അന്തൊക്കെ പോക്കന.
3: കാവ്യ ഇല്ല നോട്ടറേ അമ്മ, ഈ അഭിഫാസിനോ അട നീർ പോവ രഭസത്തിര ചായനമ്മ നോട്ടറേ. അന്തിത്തു ഈ കൊടകര പ്രകൃതി സൗന്ദര്യത്തിര ചായന എന്തേണ്ട്. ആഹാ, ഈ കുന്ത് കാട് മര ഗിട ഈ കൊടകന്തു പ്രപഞ്ചത്തിലെ നമ്പർ വൺ സ്വിറ്റ്സർലൻഡ് തേണോലു. ഇല്ലെന്തോണിയാ ഇണ്ട കൂട്ടക്ക് നേടന്ത ചായ കത്തി ഗുണ കത്തി പൊണ്ണ് നാടെ കൂടെ ഇപ്പകന്തു. തങ്ങളേ സ്വർഗത്തുള്ള പോലെ ആയിട്ടുണ്ട്.
2: മതി മതി, നീന അച്ഛ ഹൊകളത്തെ ഇനി നടമണ്ടയിൽ ദണ്ട് കൊമ്പോത്തിട്ടക്ക ഇനി നാക്കേ കഷ്ട. ഇതിങ്കേ കാമ്പല മംഗല.